ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ഇന്നെന്തായാലും രാവിലെ തന്നെ ഞാനൊരു കുഞ്ഞു കഥയായിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഒരു സുഹൃത്താണേ. ഞങ്ങളൊരു ലൂസ് ടോക്സിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആളെവിടെയോ വായിച്ചൊരു കഥ എനിക്ക് ഷെയർ ചെയ്തതാണ്. കേട്ടപ്പോ എനിക്ക് തോന്നി എന്റെ ലിസണേഴ്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്താലോ എന്ന്. ഒരിക്കല് ഒരു ഗുരുവും ശിഷ്യനും കൂടി നടന്നു പോവായിരുന്നു. ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ എന്തോ പറയാനായിട്ട് വന്നു. അപ്പൊ ഗുരു ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളേ? അത് പിന്നെ എനിക്ക് നിനക്ക് പറയാനുള്ളത് ഒരാളെ പറ്റിയുള്ള കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒന്ന് നീ ആലോചിക്കണം. ഈ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് നിനക്കോ എനിക്കോ അവനോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. ഗുണമുണ്ടെങ്കിൽ ഞാനിത് കേൾക്കാൻ തയ്യാറാണ്. ശിഷ്യനൊന്നും പറഞ്ഞില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും കുറേ സിറ്റുവേഷൻസ് വരാറുണ്ടല്ലേ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് പലതും പറയാറുണ്ട്, നല്ലതാവാം ചീത്തയാവാം. പ്രത്യേകിച്ച് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കംപ്ലൈന്റുകളൊക്കെ പറയുമ്പോ പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ആരെ പറ്റിയാണോ പറയുന്നേ ആ ആൾക്കും ഗുണമുണ്ടെങ്കിലും മാത്രം പറഞ്ഞാ പോരെ. എന്തിനാ വെറുതെ സംസാരിച്ച് നമ്മുടെ എനർജി കളയുന്നേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരാളെ പറ്റി പറയുന്ന കാര്യം എപ്പോഴും പറയുന്നതിന് മുമ്പ് നമുക്കോ അത് കേൾക്കുന്ന ആൾക്കോ, അല്ല ആരെ പറ്റിയാണോ പറയുന്നേ, ആ ആൾക്ക് ഉപകാരപ്രദമാണെങ്കിലും മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് അല്ലേ. അത് മാത്രല്ല, നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം അത് ഷെയർ ചെയ്യുക. റൂമേഴ്സ് അല്ലെങ്കിൽ ഗോസിപ്സ് ഒക്കെ പറയുമ്പോൾ അത് ആ ഒരാളെ എത്ര മാത്രം ബാധിക്കും, ആളുടെ ലൈഫിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും ഓരോ റൂമേഴ്സിനും ഒരാളുടെ ജീവന്റെ തന്നെ വില ഉണ്ടാവാറുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ സഹനശേഷി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ടോളറബിൾ കപ്പാസിറ്റി എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജ്, ആത്മഹത്യകൾ പലരുടെയും ലൈഫിൽ സംഭവിക്കുന്നതും. നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം, എന്നാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ പറ്റിയും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുക് കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹாய் ஹலோ, ஒன்ஸ் அகெயின் வெரி குட் மார்னிங் அண்ட் வெல்கம் பேக் டு தி ஷோ மேஜிக் லாஜிக். கூட கேட்டறிஞ்ஞ கூட்டுவிடானாயிட்ட வேற ஆரும் இல்ல ட்டோ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ സ്പെഷ്യൽ ആണ് ട്ടോ. സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ തന്നെ നമ്മളെല്ലാവരും ലോകം മുഴുവനായിട്ടും ഉറ്റുനോക്കുന്ന ഒരു ഇവന്റ് ആണ് ഒളിമ്പിക്സ് എന്നുള്ളത്. 2016 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദി 2016 സമ്മർ ഒളിമ്പിക്സ്? ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം നമുക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഏതാണെന്നറിയാലോ? നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. 9072879090. ഉത്തരം അയക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താ അത്? നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയക്കാനായിട്ടും മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വൈറലാന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ ട്രെൻഡുകളും നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലേ. അതിപ്പോ മേക്കപ്പ് ആയാലും ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും ബ്യൂട്ടി ടിപ്സ് ആയാലും എന്തും ട്രൈ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാണുന്നതൊന്നും കാണുന്ന ട്രെൻഡുകളൊന്നും പരീക്ഷിക്കാൻ പാടില്ല എന്നാണ് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സന്ധ്യാശേഖർ പറയുന്നത്. ബോളിവുഡ് ആക്ട്രസ്സുകളായിട്ടുള്ള ദീപികയുടെയും മാലിയയുടെയും കട്രീനയുടെയൊക്കെ അവിസ്മരണീയമായ ഏതാനും മേക്കപ്പ് ലുക്കുകളുടെ പിന്നിലുള്ള കൈകളാണ് കേട്ടോ സന്ധ്യയുടേത്. മെറ്റ് ഗാല, ഓസ്കർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഇന്റർനാഷണൽ വേദികളിലേക്കും വരെ താരങ്ങളെ ഒരുക്കിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കർണാടകക്കാരിയായിട്ടുള്ള സന്ധ്യ. കുറച്ചു കാലം മുമ്പേ ആളുടെ ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആള് നമുക്ക് ഷെയർ ചെയ്യുന്ന കുറച്ചധികം മേക്കപ്പ് ടിപ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ആ മേക്കപ്പ് ടിപ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: passe dich komme Arbeit bier.
1: Hi, hello, welcome back and very good morning, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് സന്ധ്യാശേഖറിന്റെ മേക്കപ്പ് ടിപ്സുമായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. സ്വന്തം ആവശ്യം മനസ്സിലാക്കി വേണം മേക്കപ്പ് ചെയ്യാനായിട്ടെന്നാണ് സന്ധ്യ പറയുന്നത്. എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കയ്യിലെടുക്കുന്ന പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യാനായിട്ട്. വൈറലാണ്, ഹോട്ടാണ് എന്നതുകൊണ്ട് മാത്രം എല്ലാ പ്രൊഡക്ട്സും മുഖത്തിടണമെന്ന് ഒരു നിർബന്ധമില്ല. സന്ധ്യാശേഖരന്റെ രീതി എന്ന് പറയുന്നത് തന്നെ മേക്കപ്പ് രംഗത്തെ പതിവ് രീതികളെ പൊളിച്ചെഴുതുന്നതാണ് കേട്ടോ. മുഖം മുഴുവനായിട്ട് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ലാന്നും കൺസീലർ വേണ്ടെന്നും തന്റെ പ്രശസ്തമായ നോ മേക്കപ്പ് ലുക്ക് വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മുഖചർമ്മത്തേക്കാൾ അല്പം വാം അണ്ടർ ടോൺ ഉള്ള ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. ഇരുണ്ട നിറമുള്ളവര് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചർമ്മത്തേക്കാളും ഇളം നിറങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. പുറം കൈയിൽ അല്പം ഫൗണ്ടേഷൻ എടുത്ത ശേഷം വിരലുകൾ കൊണ്ട് ചാലിച്ച് അല്പം വാമാക്കിയ ശേഷം മുഖത്തിടാം. ഒരാളെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ പതിയുന്നത് എവിടെയാണെന്നറിയോ, ആ മുഖത്തെ ട്രയാങ്കിൾ ഷേപ്പിലാണ്. ആ ഭാഗത്ത് മാത്രമായിട്ടാണ് ഫൗണ്ടേഷൻ ഇടേണ്ടതും. ഇനിയും കുറച്ച് കാര്യങ്ങളൊരു പറയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്.

ചന്ദ്രശേഖറിന്റെ ദ ഫേമസ് നോ മേക്കപ്പ് ലുക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഫൗണ്ടേഷൻ ഇടേണ്ടത് എവിടെയായിരുന്നു? നമ്മുടെ ഫേസിലെ ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലേ. അതിനുശേഷം ബ്രഷില് ബാക്കിയുള്ള ഫൗണ്ടേഷൻ നമ്മുടെ നെറ്റിയിലും മറ്റിടങ്ങളിലും കൂടി ചെറുതായിട്ടൊന്ന് തലോടി കൊടുക്കുകയാണ് ഇത്ര വേണ്ടത്. നമ്മുടെ മുഖത്തൊക്കെ നല്ലപോലെ ടാൻ ഉണ്ടാവാറുണ്ട്, ഡാർക്ക് സ്പോട്സ് ഉണ്ടാവാറുണ്ട്, വൈറ്റ് ഡെഡ്സ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ സന്ധ്യ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന താരങ്ങൾക്കും ഇതേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു ഏരിയയില് പോലും ആള് മേക്കപ്പ് ടച്ച് ചെയ്യാറില്ല, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല അത്രേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വൺസ് ടാൻ ഏരിയയിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ കൂടുതലായിട്ടും ഗ്രേ കളർ ആവും അത്രേ. ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടേ എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന തരത്തില് അങ്ങനെ ഇടുന്നതിലും ഭേദം, അത് ഒഴിവാക്കാണ് നല്ലതെന്നാണ് സന്ധ്യാശേഖർ പറയുന്നത്. എന്തായാലും സന്ധ്യയുടെ നോ മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലേ. ഇനി ഒരു ഫംഗ്ഷൻ വരട്ടെ, നമുക്ക് അങ്ങോട്ട് തിളങ്ങി കാണിച്ചു കൊടുക്കാം. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപം

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുവിടാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സന്ധ്യാശേഖറിന്റെ ഫേമസ് ആയിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള ടിപ്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അതിൽ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും വലിച്ചു വാരി ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ളത് മാത്രം മുഖത്ത് ഇട്ടാൽ മതി. ഇത്രേ കോണ്ടറിങ് ചെയ്യാറില്ലേ, അതെല്ലാവർക്കും വേണമെന്ന് ഒരു നിർബന്ധമില്ല. കവളലിന്റെ മുകളിൽ വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അതിന് താഴെയായിട്ടാണ് കോണ്ടിയർ ഇടേണ്ടത്. ശേഷം നമ്മുടെ താടിയെല്ലാം അപ്ലൈ ചെയ്യണം. കോണ്ടിയർ ചെയ്തു കഴിഞ്ഞാല് മുഖത്തിന് നല്ല ഷേപ്പ് ലഭിക്കും എന്നാണ് പറയുന്നത്. കോണ്ടിയറിന്റെ മുകളിലായിട്ടാണ് ബ്ലഷ് വരേണ്ടത്. സ്മോക്കി ആയി മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറുത്ത നിറം ഉപയോഗിക്കുന്നതിന് ആള് പ്രോത്സാഹിപ്പിക്കാറില്ല അത്രേ. പകരം ആള് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബ്രൗൺ കളറാണ്. അപ്പൊ ഈ ടിപ്സൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറച്ചും കൂടി കാര്യങ്ങള് സന്ധ്യാശേഖർ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് മാജിക് ലോജിക്കുമായിട്ട് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ഒരാളുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് എന്താണെന്നറിയോ? വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഈ പറഞ്ഞ സംഭവം വേറെ ഒന്നുമല്ല, പുരികങ്ങളാണ് കേട്ടോ. മുഖം ആകർഷകമാക്കാനായിട്ട് പുരികം ഷേപ്പ് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് സന്ധ്യാശേഖർ പറയുന്നത്. ഐബ്രോ ചെയ്യുമ്പോ അത് മുഴുവനായിട്ടും ഡാർക്ക് ആക്കേണ്ട കാര്യമില്ലാത്രേ. പലരും പുരികം മുഴുവനായിട്ടും ഇരുണ്ട രീതിയില് നിറം കൊടുക്കാറൊക്കെ ഉണ്ട്. അതിനു പകരമായിട്ട് പുരികം വളയുന്ന ഭാഗത്ത് ഡാർക്ക് കളറും പുരികം തുടങ്ങുന്ന ഏരിയയില് ഇളം നിറവും കൊടുത്താൽ മതി. ഐബ്രോ ഷെയ്ഡ് തിരഞ്ഞെടുക്കുമ്പോഴും കറുപ്പിന് പകരം ബ്രൗൺ നിറമോ അതുപോലെ ഒന്ന് ഡള്ളായിട്ടുള്ള നിറങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കൊടുക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്, പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ പാട്ടുകളവിടെ വെയിറ്റിംഗ് ആണ്, കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

അതെ, ഒക്ടോബറിൽ നടന്ന NIF ഗ്ലോബൽ ദി റൺവേ എന്ന് പറഞ്ഞ ഫാഷൻ ഇവന്റിനെ പറ്റിട്ട് ആരെങ്കിലും കേട്ടായിരുന്നോ? വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ അഞ്ജലി. ലാക്മേ ഫാഷൻ വീക്കിന്റെ ഭാഗമായിട്ട് NIF ഗ്ലോബലിന്റെ ദി റൺവേ എന്ന് പറഞ്ഞ ഫാഷൻ ഇവന്റ് ഒക്ടോബർ 9 നടക്കുകയുണ്ടായി. ന്യൂഡൽഹിയിലായിരുന്നു ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ തീം വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. പേഴ്സണൽ കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഹെയർലൂംസിന്റെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇത്തവണത്തെ പ്രമേയം എന്നുള്ളത്. അപ്പൊ ഫാഷൻ ഷോ അത്രമാത്രം അട്രാക്റ്റീവ് ആയിരുന്നു. NIF ഗ്ലോബലിലെ ഫാഷൻ ഡിസൈൻ വിദ്യാർത്ഥികളുടെ തന്നെ ആദ്യ കളക്ഷനുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത്തവണത്തെ ഈ ഒരു സ്റ്റേജ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്റീരിയർ ഡിസൈൻ വിദ്യാർത്ഥികൾ തന്നെയാണ് റാമ്പിന്റെ സെറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നടി പാല തിവാരിയാണ് ഈ ഷോയുടെ ക്ലോസിംഗ് ഷോ സ്റ്റോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു ഇവന്റ് NIF ഗ്ലോബലിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകള് നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും വന്ന ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് മികച്ചൊരു അവസരം തന്നെയായിരുന്നു കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുവിടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ അഞ്ജലി. ഓൺ മൈ റേഡിയോ 90 FM.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് ഞാൻ ആർജി അഞ്ജലി. ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കുറെ അധികം കേട്ട് പരിചയമുണ്ട്. എന്നാ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പേരുടെ ആൻസർ നോ എന്നുള്ളത് തന്നെയായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ ചുക്ക. വൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള എന്നാ എളുപ്പമുള്ളൊരു ഡിഷാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നീളത്തിലെറിഞ്ഞ സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കഴുകി വൃത്തിയായിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയനില്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരര മണിക്കൂർ മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്ത ഫ്രൈയിങ് പാനിൽ സ്വല്പം കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ അങ്ങോട്ട് അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാലേ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യില്ലല്ലോ. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് മാജിക് ലോജിക്കൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല ഉള്ളത്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ചലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിന് ഉത്തരം അയക്കാത്തവരായിട്ട് ഇനിയും കുറച്ച് പേര് കൂടി ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ട് ചോദ്യം ഇതാ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഒളിമ്പിക്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് ഇവൻ്റ് ആണ്. ആ ഒളിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. ചോദ്യം വേറെ ഒന്നുമല്ല, 2016 ഒളിമ്പിക്സ് ഇവന്റ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ് എന്നുള്ളതാണ്. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ 2016 സമ്മർ ഒളിമ്പിക്സ്? അപ്പൊ കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. അയക്കുമ്പോൾ കൂട്ടത്തിൽ എന്തുകൂടി വേണം, നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷനും കൂടി ചെയ്യണം കേട്ടോ. ഉത്തരം അയക്കേണ്ട നമ്പർ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ തന്നെയാണ്, 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം വയ്ക്കുന്ന സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചധികം ട്രാക്കുകളൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

வெல்கம் பேக் அண்ட் வெரி வெரி வெரி குட் ஆஃப்டர்நூன் டியர் லிசனர்ஸ். கேட்டு கொண்டிருக்கிற மேஜிக் லாஜிக் கூட கேட்டறிஞ்ச கூட்டுடானாய்ட்டு வேற ஆறுவல்ல, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ ലൈഫില് ഓർമ്മകൾക്ക് വളരെയധികം മൂല്യം കൊടുക്കുന്നവരാണ് അല്ലേ. ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോ നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പൊട്ട നിമിഷങ്ങൾ ചീത്ത നിമിഷങ്ങളും നമ്മുടെ ഓർമ്മകളിലുണ്ട് അല്ലേ. ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ഒരു കാര്യം പറയട്ടെ, നല്ല ഓർമ്മകളിൽ മാത്രം ജീവിക്കുക. നല്ല ഓർമ്മകൾ തന്നവരുടെ ഓർമ്മയില് ജീവിക്കുന്നതിൽ ഒരു കാര്യമൊക്കെ ഉണ്ട്. എന്നാലേ ചീത്ത ഓർമ്മകൾ തന്ന് നമ്മളെ ലൈഫിൽ ആസ് ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ പിന്നെ നമ്മൾ ഒരിക്കലും ഓർക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് വൈപ്പ് ഔട്ട് ദം ഫ്രം അവർ മെമ്മറീസ്. അതിലും അപ്പുറമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പോസിറ്റിവിറ്റി ബ്രിങ് ചെയ്യാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ വിടവാങ്ങുന്നു. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാജ് ഷാനകി ഇതവിടെത്തിയിട്ടുണ്ട് കൃത്യമായ സമയത്ത് തന്നെ. ഏതൊക്കെയാണ് പരിപാടി? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോട് ഉഷാറായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, വീക്കെൻഡ്സ് എല്ലാം കഴിഞ്ഞല്ലേ. നമ്മൾ ആ ഒരു അലാം ഒക്കെ വീണ്ടും ഓൺ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് മടി പിടിച്ച് അതുപോലെ തന്നെ നന്നാവണം എന്നൊക്കെ വിചാരിച്ച് രണ്ട് മനസ്സോടെ തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു മൺഡേ. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? വീണ്ടും നമ്മൾ വീക്കെൻഡ്സിൽ ഓഫ് ചെയ്ത് അലാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മടി പിടിച്ചിട്ടാണോ അതോ ഉഷാറോടുകൂടി ഇതോടെ ഞാൻ നന്നായി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്? എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നന്നാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നമ്മൾക്ക് നന്നാവാ. എടുക്കുന്ന തീരുമാനം പിന്നേക്ക് എന്ന് മാറ്റി വെക്കാതെ ഇപ്പെടുക്ക എന്നുള്ളതാണല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ നാളെ എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്നത് പലതും ഇപ്പൊ ചെയ്താൽ, അതായത് തുടങ്ങേണ്ട അതിൻ്റെതായിട്ടുള്ള സമയം നോക്കി നിൽക്കാതെ ആ ഒരു സമയത്ത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എല്ലാം ബെസ്റ്റ് തന്നെയായിരിക്കുള്ളൂ. എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ഒരു പിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടല്ലേ സംഭവിക്കുന്നത്. ഓരോ ദിവസം ചെയ്യുന്ന ചെറിയ നല്ല തീരുമാനങ്ങളാണ് വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ പുതിയൊരു തുടക്കം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ ആലോചിച്ച് ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കാനേ നമ്മൾക്ക് സമയം കാണുള്ളൂ. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നാണ് അല്ലെ? ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ്. അത് ഓരോ ദിവസം ഓരോ ചെറിയ ചുവടെങ്കിലും നമ്മൾ എടുത്തു വെക്കണം. എന്നാലാണല്ലേ നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവലിൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആലോചിക്കാനായിട്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം എന്താണ്, ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം എന്താണ് എന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം: വാട്ടർമെലൺ ആർ ജനറലി അവൈലബിൾ ഇൻ വിച്ച് സീസൺ ഓഫ് ദ ഇയർ? I repeat, watermelon are generally available in which season of the year? എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072829790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം: 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരമായിരുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഇനി നമ്മൾ പറയാറായിട്ട് പോകുന്നത് മലയാള സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള യാത്രയെ കുറിച്ചാണ്. ജീവിതവും ബന്ധങ്ങളും നാടുവിടലിന്റെ അനുഭവങ്ങളും ഒപ്പം കുറച്ച് നർമ്മം ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളും ഒത്തുചേർന്ന അറബിക്കഥ എന്ന ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ സിനിമ വിശേഷങ്ങളിൽ പറയുന്നത്. ബേസിക്കലി ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ വിദേശ നാട്ടിലേക്ക് പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും പുതിയ മനുഷ്യരെയും പുതിയ സാഹചര്യങ്ങളെയും നേരിടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണല്ലോ ഈ ഒരു സിനിമയിൽ വളരെ സ്വാഭാവികമായിട്ട് പറയുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് പലരും യാത്ര തുടങ്ങുന്നത്. പക്ഷേ ജീവിതം ചിലപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും. ആ യാത്രയിൽ സൗഹൃദം, സ്നേഹം, മനുഷ്യബന്ധങ്ങളുടെ വിലയും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഒരു സിനിമയിൽ മനോഹരമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ

നർമ്മ നിറഞ്ഞ രംഗങ്ങൾക്കിടയിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില വൈകാരിക നിമിഷങ്ങൾ ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലേ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമകളുടെ പട്ടികയിൽ അറബിക്കഥ ഇന്നും ഇടം പിടിക്കുന്നുണ്ട്. ഒരു നല്ല കഥയും ഹൃദയത്തെ സ്പർശിക്കുന്ന മുഹൂർത്തങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും ഒരു മികച്ച അനുഭവം തന്നെയാണല്ലേ. ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ അറബിക്കഥ എന്ന സിനിമയുടെ കഥ വളരെ സാധാരണമായ ഒരു യാത്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ നായകൻ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഗൾഫിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ കാത്തിരുന്നത് പ്രതീക്ഷിച്ചു വെച്ചതുപോലുള്ള ഒരു ജീവിതമല്ല. പുതിയ നാട്, പുതിയ ആളുകൾ, പുതിയ സാഹചര്യങ്ങൾ എല്ലാം അയാളെ പലവിധ അനുഭവങ്ങളിലൂടെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും റിലേറ്റബിൾ ആയിരിക്കുള്ളൂ, അതുപോലെ തന്നെ പല ഓർമ്മകളായിരിക്കുള്ളൂ. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധിരാജ് ചോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അറബിക്കഥ ഓരോ സിനിമയിലേക്ക് വരുമ്പോൾ ഇമാജിൻ, നമ്മളൊരു സ്ഥലത്ത്, അതായത് ഇത്ര നാൾ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഭാഷയും അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊക്കെ കാണുമ്പോൾ മിങ്കിൾ ചെയ്യാൻ നടക്കുന്ന ഒരു ടൈമും അതുപോലെ തന്നെ ഇത് ഏതാണ് എന്താണ് എന്നുള്ള ഒരു ബ്ലിങ്കസ് അടിയിലും ലൈക്ക് പല ടൈപ്പ് ആയിരിക്കുമല്ലേ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തുടക്കത്തിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും അനുഭവങ്ങൾ കൂടുതൽ പക്വതയുള്ള ഒരാളാക്കി മാറ്റുകയാണ് അല്ലേ. അതുപോലെ ഈ സൗഹൃദം, മനുഷ്യബന്ധങ്ങൾ, പ്രതീക്ഷ, ജീവിതത്തിലെ ഉയർച്ച താഴ്ച, ഇതെല്ലാം നർമ്മവും വൈകാരികതയും ചേർത്ത് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അതാണ് ഈ ഒരു സിനിമയിലെ പ്രത്യേകത. ഓരോ കഥാപാത്രത്തിനും പറയാനുള്ള ഒരു കഥയുണ്ട്, ഒരു സംഭവത്തിനും ജീവിതത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു അർത്ഥമുണ്ട് അല്ലേ. അവസാനം ജീവിതം എന്നത് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടുന്നതിൽ മാത്രമല്ല, നമ്മളെ തേടിയെത്തുന്ന അനുഭവങ്ങളിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് എന്നാണ് അല്ലെ അറബിക്കഥ മനോഹരമായിട്ട് പറയുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധിരാജ് ചോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുണ്ടകല മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ്
2: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വരും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർച്ചേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അറബിക് കഥ ആ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് ജീവിതം ഒരിക്കലും നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത വഴിയിലൂടെ മാത്രം പോകില്ല നായകൻ തിരിച്ചറിയുന്നുണ്ട്. വിദേശ നാട്ടിലെ അനുഭവങ്ങളും അവിടെ കണ്ടുമുട്ടിയ ആളുകളും അയാളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരുത്തുന്നു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചില ഉറച്ച ധാരണകൾ മാറി മനുഷ്യരെ അവരുടെ മനസ്സുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മനസ്സിലാക്കേണ്ടത് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവാണ്. ഒടുവിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമോ സ്ഥാനമോ അല്ല, മറിച്ച് നമ്മളെ ചേർത്ത് നിൽക്കുന്ന മനുഷ്യ ബന്ധങ്ങളും പരസ്പര ബഹുമാനവും സ്നേഹമാണ് എന്ന് സിനിമ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ തിരിച്ചുവരവോടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നതും അല്ലെ. അതുപോലെ തന്നെ ജീവിതം എവിടെ എത്തിച്ചാലും മനുഷ്യത്വം കരുണയും കൈവിടരുതെന്നും സാഹചര്യം മാറാം, പക്ഷേ നല്ല മനസ്സ് എന്നും വിലപ്പെട്ടതാണ്. അങ്ങനെ അറബിക്കഥ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അറബിക്കഥ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണല്ലേ. ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്, നമ്മൾക്ക് കണക്ട് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ. എന്തായാലും വേറെ സിനിമയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാണ്. പാടുകൾ കേൾക്കാം, പാടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയൻ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ അർജുൻ ശങ്കർ കൂട്ടുകെട്ടിൽ പിറന്ന ജെന്റിൽമാൻ 33 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്യാണ്. ചിത്രത്തിന്റെ റിലീസ് 33 വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ആണ് അല്ലേ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 4K അൾട്ടോ HD ദൃശ്യ മികവോടെയാണ്, ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതിക വിദ്യയോടെയാണ് ചിത്രം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിർമ്മാതാവ് KT കുഞ്ഞുമേനോനാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ റീ റിലീസ് തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും ഒരുപാട് സിനിമകളാണ് അല്ലെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെ. ഇത്ര സിനിമകളാണ്, അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മൂവി ചോദിച്ചാൽ ഇതായിരിക്കും പറയുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ആലോചിക്കാനായിട്ട് സമയം വേണമെന്ന്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ് ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രമായി സ്പൈഡർമാൻ കേരളത്തിലും റെക്കോർഡുകൾ ആടല്ലേ. കഴിഞ്ഞ വീക്കില് 72.44 crore സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ആകെ നെറ്റ് കളക്ഷൻ 60.60 crore. ഇന്ത്യയിൽ ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ആണല്ലേ സ്പൈഡർമാൻ സ്വന്തമാക്കിയത്. നമ്മുടെ ഷാരൂഖ് ഖാൻ ചിത്രം പടാൻ 2023, ദുരന്തർ 2025 എന്നിവയുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡും സ്പൈഡർമാൻ മറികടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവഞ്ചേഴ്സ് ആൻഡ് ഗെയിമും അതുപോലെ നമ്മുടെ അവതാരവും എല്ലാം തന്നെ റെക്കോർഡുകൾ പൊളിച്ചടുക്കിക്കൊണ്ടാണല്ലേ പുതിയൊരു റെക്കോർഡ് തിരുത്തി എഴുതിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ചിത്രം ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേ തെറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസ് നോക്കിയപ്പോഴാണ് ഗംബ്ലിംഗ് ഗാങ്സ്റ്ററിന്റെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന നമ്മുടെ ഡി ക്യുന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടത്. ഐ ആം ഗേ വിറ്റ് ബെറ്റിംഗ് ലോകത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ കെട്ടിലും മട്ടിലും പുതുവെ

ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടത്. ഐ ആം ഗേവിറ്റ് ബെറ്റിംഗ് ലോകത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ കെട്ടിലും മട്ടിലും പുതുമയ എക്സ്പീരിയൻസ് ആകും ചിത്രം എന്നാണ് പ്രതീക്ഷ. എന്തായാലും നമ്മുടെ ആ ഒരു പ്രതീക്ഷ എപ്പോഴും പറയുന്നത് പോലെ വെറുതെ അകലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതും വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേര് കൂടി ഉണ്ടായിക്കാനായിട്ട് ഇനി ആ ഒരു ചോദ്യം മിസ്സായിട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ മറന്നുപോയതാണെങ്കിൽ ഡേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കൊന്നും കൂടി നോക്കാലേ ഇന്നത്തെ എസ് എം എസ് ചോദ്യം എന്തായിരുന്നു എന്ന്. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം, വാട്ടർമെലൺ ആർ ജനറലി അവൈലബിൾ ഇൻ വിച്ച് സീസൺ ഓഫ് ദ ഇയർ? ഐ റിപ്പീറ്റ്, watermelon are generally available in which season of the year ennullathana nammude innathe esmas chodyam. So uttaram kittikkaniyal endha cheyende vegam phone eduthe nammude official number aya 9072787790 enna number like message cheyyu. Number onnode repeat cheyyam, 9072879090 enna number like message cheyyu. Uttrathodoppam ningalde perum sthalavum vaikkanayittu marakkaradatto. ഏതായാലും ഉത്തരമായിക്കുന്ന ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണി ആകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോരോ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകുമല്ലേ. എന്നാൽ ഓരോ വെല്ലുവിളികളും നമ്മളെ കൂടുതൽ ശക്തരാക്കാണ്, ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ നാളത്തെ വലിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. ഇതൊരു കാര്യം പോസിറ്റീവായി എടുക്കണം എന്നാണല്ലോ നമ്മൾ പറയാറ്. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ചുവടും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ട്രസ്റ്റ് പ്രോസസ് എന്താണ്? എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും

0: കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗെല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി, നെഹ്റു, പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ, പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
2: KPSTA My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണ അവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.

0: കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA നടത്തുന്ന സുദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതാ സുവർണാവസരം.
1: ഓഗസ്റ്റ് 5 സ്കൂൾ തലം, സെപ്റ്റംബർ 12 ഉപജില്ല, ഒക്ടോബർ 2 റവന്യൂ ജില്ല, നവംബർ 8 സംസ്ഥാന തലം. ഓരോ വിഭാഗത്തിനും പ്രത്യേക വിഷയങ്ങൾ.
0: LP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി പൊതുവിജ്ഞാനം. UP വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം, ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം.
1: മെഗാ ക്യൂസിൽ പങ്കെടുക്കൂ, നിങ്ങളുടെ വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കൂ, കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: സുദേശ് മെഗാ ക്യൂസ് ഓർഗനൈസ്ഡ് ബൈ KPSTA.